അമരേ ദോഷമം കാവോ അപാദമോ സുഖീവ സമോരുപരിവാര സേവകർത്താര മോ രക്ഷാനിധി കർദയ കരയ സൗപാരണ കൗ ആശം കരയ പൂർണ ഹോയി ഹമാരി ആശാ ദുർഭജൻ കീരയ ഭയാസ തുമേ ഷാഡ് കുയ വർണ ത്യാഹും ജോ വർഷാഹോ സുതമ തേ പാഹും സേവക സേഖ ഹമാരി താരി ഹൈ ചഞ്ചം സുത്ര ഹമാരി മാരി ഹൈ ആപ ഹാദ മുജെ ഭരയ മരണ കാല കദ്രാസന ഭരയ ഹൂ ജോ ഹമാരി ബച്ചാ ശരീ അസ ജോ കരയ രക്ഷാ ਰਾਖ ਲੈ ਹਮਹ ਰੱਖ ਰਹਾਰੇ ਸਾਹਿਬ ਸੰਤ ਸਹਾਇ ਪਿਆਰੇ ਦੀਨ ਬੰਦ ਦਰਸ਼ਨ ਕੇ ਅੰਤਾ ਤੁਮਹ ਪੁਰੀ ਜਗ ਕੰਤਾ ਕਾਲ ਪਾਏ ਬ੍ਰਹਮਾ ਬਪ ਦਰਾ ਕਾਲ ਪਾਏ ਸਭ ਜੀਵ ਦਰਾ।